0: ഇടിയുന്നു ഓൾ റേഡിയോ ഓൾ റേഡിയോ ഇക്കരെ വേർക്വാറോ മാർമേ പാച്ചോ ഇടിയുന്നു ഓൾ റേഡിയോ ഇടിയുന്നു ഓൾ റേഡിയോ ഇടിയുന്നു ഓൾ റേഡിയോ
1: donc yiri fer wiñu kit ka kana metti do ñurang ye kañu waawi ñoo be waawi werer wor kit man.